0: അതു കായം കുർമശായ് എഖലാംഗ്യ തഖ്വാവിരുമൻ അംഗവാഫാവേ തിയബാമിഹും ഖിയാമി ദ്വഹും ഇക്കുറവാഹുഷി ഹമ എഖലാംഗ്യ ഹദ്രതശേ.
1: وهو الذي خلق السماوات والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهادة وهو الحكيم الخبير.
0: എക്കലാംഗി ഹക്കു ഗതുക ഉടുതഖായ് ബിൻ ഹിദ്ദവി റസ്കലാംഗി എക്കലാംഗി വാഷേ വഹൈ കുറവ്വാ ദ്വസ് ഹന്ദമ കുറാഷ് ഫഹ എഹിന്ദും എക്കമെ വാഹുട്ട് എക്കലാംഗി ബസ്ഫുളകി ഹക്കു തെദ് അതി താളഫിദ് ഫുമലവ്വാ ദ്വ വെരിഖം വണീ എക്കലാംഗി ശെ എക്കലാംഗി നുഫെന്ന കന്തകായ് ഫെന്ന കന്ത ദിനവടുകം വാ റസ്കലാംഗി അതി എക്കലാംഗി മുളദ് ദിനവടുകം വാ ഹക്കീം വന്ത റസ്കലാംഗി.

അതി സകരിയാഗ ഫാനായി, യഹ്യാഗ ഫാനായി, ഐസാഗ ഫാനായി, ഇലിയാസ് ഗ ഫാന തെതുമകു ദക്കവീമേ എയിൻ കൊമ്മെ ബേ കലകുമെ വനി സാലിഹുംഗെ തെരിന്നേ.

അതി ഇസ്മായിൽ ഗഫാനായി, ഇലിയസ ഗഫാനായി, യൂനുസ് ഗഫാനായി, ലൂത്ത് ഗഫാനത്തിൽ മുഗ്ദക്കവീമെ അതി തിമൻ റസ്കലാങ്ക എയിൻ കൊമ്മ ബേക്കലകു ആലം തകു മച്ചം മാ കുറവ ഇതുർ കുറവീമേ.

0: യർജിഉൻ അദി തിമൻരസ് കലാംഗെ ഇരാദ കുറവ്വാ നമ എവരെൻ തിബിത തിബ്ബ എവരെൻഗെ സിഫ ബദലു കുറവ്വാ ഫീമുഹെ ഫഹെ എഹിന്ദു കുറിയത് ദിയുമകവ്വെസ് അദി ഫഹം എമ്പുരി ഔമകവ്വെസ് എവരെന്നക കുളദാന വെഗെനെന്നുവെ وَمَن نُعَمِّرْهُ نُنَكِّسْهُ فِي الْخَلْقِ أَفَلَا يَعْقِلُونَ تِمَن رَسْكَلَانْگِ اَمِيهِگِ عُمُرُ دِگُ كُرَوَّا مِيهَاگِ كَنْتَ هِدَّوِ هِدَّوُ مُگَا اِكَلُ كُلُنْ جَسَّوَا حُشِيمِ اِبَهِ آرِ بَارِنِ گُتُگَا فَشِگِنْ عَيْسْ زُوَانْكَ مُگِ دَوْرُ نِمِ എമ്മെ ഫഹും ആരെ ബാരെന്നെ മീഹകു കമുഗാ ലവ്വാ ഹുഷീമെ ഫഹെ ഏവരെൻ നുവിസ്നനി ഹെയ്യെ വമാ അല്ലംനാഹു ശിഅ്ര വമാ യംബഗീലഹ് ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ അദി തിമന് റസ്കലാംഗെ എക്കലേഗെ ഫാന ലെൻ ഉങ്കന്നവേ നുദെവ്വമെ അദി എക്കലേഗെ ഫാനു എക്കമക എക്കശീഗെ നെവ്വെസ് നുവേ എയ് ഹദാങ്കോ ദെനിവി ഫൊതെ കമുഗയ്യായി ബയാം വെഗെംവാ ഖുർആൻ കമുഗ മെനുവി നുവേ ലിയുൻസിറ മൻ കാന ഹയ്യൻ വയഹിഖ് قال قول على الكافرين اي
1: ديريحوري كموغاوا ميحكا انزار كوريبو مٹكا ادي كافرونگه مچا عذابوگه بسفلو حقو ومٹكا اي

0: ഹമകഷവറും മണിതിക്കക്കും തിമൻ റസ്കലാങ്ക ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കണി ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണി ഫാളുവെ ബയാം വെഗം വാ ദെക്കുളുവെരിയക്കു കമുകേ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدوي گوين اينا هندمن التالي اينا بني كشت فيوه هلاكو افا ونكو എ തകെതി ദിരുവാണി കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാണു വിദാളു വാഷെ എ കശിതൻ അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കശിത ഉഫെദ്ദെവി റസ്കലാംഗെ അതി എഖലാംഗി ഹുരിഹ മഖ്ലൂഖുംഗെ കന്ത മൊള ദിനെ വൊടിഗെംവാ റസ്കലാംഗെ